നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്, മലയാളം പരിപാടിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202, ചിങ്ങമാസം 15-ാം തീയതി, തിങ്കളാഴ്ച. അറിയിപ്പുകൾ ഇ വി കൃഷ്ണപിള്ളയുടെ ലേഖനത്തെ ആസ്പദമാക്കി എഴുതിയ രൂപകം എന്നിവയാണ് ഇന്നത്തെ പരിപാടികൾ.

0: ശ്രീവിജയപുരത്തു നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പോകുന്ന ബോട്ടുകളുടെ യാത്രാ വിവരം. എം വി ബാരടാങ്ക് നാളെ രാവിലെ 6 മണിക്ക് സ്വരാജ് ദ്വീപ് ലോങ് ഐലാൻഡ് വഴി രംഗത്തേക്ക് യാത്ര തിരിക്കും. ഈ ബോട്ട് ഉച്ചയ്ക്ക് 12 മണിക്ക് രംഗത്തുനിന്നും ഇതേ വഴികളിലൂടെ ശ്രീവിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. എം വി കമോട്ട നാളെ രാവിലെ 6:15 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. ഈ ബോട്ട് ഷഹീദ് ദ്വീപിൽ നിന്നും രാവിലെ 8:30 ശ്രീവിജയപുരത്തേക്കും യാത്ര തിരിക്കും. എം വി രംഗത്ത് നാളെ രാവിലെ 6:15 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തിരിക്കുന്ന ഈ ബോട്ട് സ്വരാജ് ദ്വീപിൽ നിന്നും രാവിലെ 8:45 ശ്രീവിജയപുരത്തേക്കും മടക്കയാത്ര തുടരും. എം വി ജോളി ബോയ് നാളെ രാവിലെ 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പോവുകയും അവിടെ നിന്നും ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തിരിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 2:30 സ്വരാജ് ദ്വീപിൽ നിന്നും ശ്രീവിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. എം വി റാണി ചങ്ക നാളെ രാവിലെ 11:30 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തിരിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് അവിടെ നിന്നും വൈകിട്ട് 3:30 ശ്രീവിജയപുരത്തേക്കും യാത്ര തുടരും. എം വി കമോട്ട നാളെ ഉച്ചയ്ക്ക് 2:30 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പോവുകയും അവിടെ നിന്നും വൈകിട്ട് 4:30 ശ്രീവിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. എം വി ബാരടാങ് നാളെ വൈകിട്ട് 5 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടുന്ന ഈ ബോട്ട് 2 തീയതി രാവിലെ 5:30 സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപ് വഴി ശ്രീവിജയപുരത്തേക്കും യാത്ര തിരിക്കുന്നതാണ്. യാത്രാ ബോട്ടുകളുടെ യാത്രാവിവരം സംബന്ധിച്ച അറിയിപ്പ് സമാപിച്ചു.
1: Thank you.

മറ്റുള്ളവരുടെ പ്രയോജനത്തിനായി ഒരാളുടെ മരണശേഷം അവന്റെ കാഴ്ചശക്തി സംഭാവന ചെയ്യുന്ന സുപ്രധാന പ്രവർത്തനത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും ഓഗസ്റ്റ് 25-നും സെപ്റ്റംബർ 8-നും ഇടയിൽ ഇന്ത്യയിൽ ദേശീയ നേത്രദാന പക്ഷാചരണം ആചരിക്കുന്നു. ദാനം ചെയ്യപ്പെടുന്ന മനുഷ്യന്റെ കണ്ണുകളും കോർണിയ ടിഷ്യൂകളും കാഴ്ച സംരക്ഷിക്കുന്നതിനും പുനഃസ്ഥാപിക്കുന്നതിനും ആവശ്യമാണ്. അവ ഗവേഷണത്തിനും വിദ്യാഭ്യാസത്തിനും ഉപയോഗിക്കുന്നു. ഓരോ വർഷവും നടത്തുന്ന കോർണിയ ട്രാൻസ്പ്ലാന്റേഷനുകളിൽ 90% കോർണിയയിൽ അന്ധത ബാധിച്ച ആളുകൾക്ക് വിജയകരമായി കാഴ്ച പുനഃസ്ഥാപിക്കുന്നു. മരണം നടന്ന് 6 മണിക്കൂറിനുള്ളിൽ കണ്ണുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതിനാൽ മരണശേഷം എത്രയും വേഗം അടുത്തുള്ള നേത്ര ബാങ്കിനെ വിളിക്കുക. നമ്മൾ പോയാലും നമ്മുടെ കണ്ണുകളിലെ പ്രകാശം തിളങ്ങട്ടെ. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്ത് ഒരാളുടെ ലോകത്തെയെങ്കിലും പ്രകാശിപ്പിക്കൂ.

നമസ്കാരം ശ്രോതാക്കളെ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ മനോഹരമായ ദൃശ്യങ്ങൾ ക്യാമറയിലൂടെ പകർത്തുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ വിസ്മയങ്ങളും സൗന്ദര്യവും സവിശേഷതകളും ഉൾക്കൊണ്ട ഒരു കഥ നിങ്ങളിലൂടെ പുറം ലോകമറിയാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ അറിയിപ്പ് നിങ്ങൾക്കുള്ളതാണ്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗും പ്രസാർ ഭാരതിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച് വഴിയാണ് അത് പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരമൊരുക്കിയിരിക്കുന്നത്.

ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങളുടെ സംസ്കാരം, പൈതൃകം, വിനോദസഞ്ചാരം, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, നാട്ടുകഥകൾ, സവിശേഷമായ വ്യക്തിത്വം എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിൻ്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളും കഥകളും നിങ്ങളുടെ ക്യാമറ കണ്ണിലൂടെ പകർത്തി ഒരു മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ ദ്വീപിന്റെ കഥ ലോകത്തോട് പറയുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതെ, നിങ്ങളെ കാത്തിരിക്കുന്നത് ആകർഷകങ്ങളായ സമ്മാനങ്ങളാണ്. ജില്ലാതലത്തിൽ 50,000 രൂപയും സംസ്ഥാനതലത്തിൽ 2 ലക്ഷം രൂപയും ദേശീയ തലത്തിൽ 5 ലക്ഷം രൂപയുമാണ് സമ്മാന തുകകൾ. അപ്പോൾ പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത്? ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്ന വേവ്സ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലെ മൈ വേവ്സ് വിഭാഗം വഴി ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് ഒ ടി ടി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മൈ വേവ്സ് വിഭാഗത്തിൽ പ്രവേശിച്ച് പ്രോഗ്രാം സെക്ഷനിൽ പോയി നിങ്ങളുടെ വീഡിയോ സമർപ്പിക്കാം. വീഡിയോ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ്, അതായത് ഈ മാസം 31 ആണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ സൃഷ്ടാക്കളെ, ക്യാമറ എടുക്കൂ, നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കൂ, നിങ്ങളുടെ കഥ തിളങ്ങട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ കഥ, ഇന്ത്യയുടെ വേദി. ഇപ്പോൾ പങ്കെടുക്കൂ, ദശലക്ഷക്കണക്കിന് ആളുകൾക്കു പ്രചോദനമാകട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ദ്വീപ്, നിങ്ങളുടെ കഥ, നമ്മുടെ അഭിമാനം.

ചിരിയും ചിന്തയും എന്ന പരമ്പരയിൽ ഇന്ന് ഇ വി കൃഷ്ണപിള്ളയുടെ നല്ല കുട്ടി എന്ന ഹാസ്യലേഖനത്തെ ആസ്പദമാക്കി ശ്രീ സുകുമാർ എഴുതിയ രൂപകം. നല്ല കുട്ടി, ഇതിൽ പങ്കെടുക്കുന്നവർ പകൽക്കുറി പുരുഷോത്തമൻ, പി കെ രവി, കുമാർ ജി പൊന്നാട്, ജോർജ് വർഗീസ്, കിളിമാനൂർ മസൂദ്, ആര്യനാട് ശശിധരൻ നായർ, മോഹൻദാസ് ചിറയൻകീഴ്, മഹേഷ് കൃഷ്ണൻ, ബാലഭാസ്കർ, പി പ്രസാദ്, കണിയാപുരം ഉണ്ണികൃഷ്ണൻ നായർ, അശോക് കുമാർ.

0: അതാരാ? അയാളെ ഞാൻ പണ്ട് എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളത് പോലെ തോന്നല്ലോ.
1: കണ്ടു കാണും, അത്രയ്ക്ക് പേര് കെട്ടവനല്ലായിരുന്നു.
0: മനസ്സിലായില്ലല്ലോ ഇൻചാർജ്.
1: എന്റെ സാറേ, ആൾ പരമയോഗ്യനാണെന്നാ പറയുന്നത്. സൽഗുണ സമ്പന്നനും കൃത്യനിഷ്ഠ പ്രവീണനും പിന്നെയും എന്തെന്നൊക്കെയോ ഇവിടുത്തെ വലിയ ഉദ്യോഗസ്ഥ മേധാവിയായിരുന്നു.
0: എന്നിട്ടിപ്പോ എന്തു പറ്റി?
1: അത്ര വലുതായിട്ടൊന്നും പറ്റിയില്ല. 2.5 വർഷം കഠിന തടവ്. ഇപ്പോൾ ജയിലിലേക്ക് കൊണ്ടുപോകുക. ഇനിയുള്ള സേവനം അവിടെ വെച്ച് മതിയെന്നാ കോടതി തീരുമാനിച്ചത്.
0: കാരണം?
1: സാർ ഇപ്പത്രങ്ങളൊന്നും വായിക്കാറില്ലേ? നാട്ടുവർത്തമാനങ്ങൾ കേൾക്കാറുമില്ലേ?
0: ഞാൻ കുറച്ചുനാളിവിടെ ഇല്ലായിരുന്നു.
1: എന്നാ കേട്ടോളണം. സൽസ്വഭാവിയും സത്യസന്ധനും ബഹുകണിശക്കാരനെന്നൊക്കെ പേര് കേട്ട ഇദ്ദേഹം പൂച്ചയെപ്പോലെ ഒതുങ്ങിയിരുന്നു കൊണ്ട് ആരുടെയും കണ്ണിൽ പെടാതെ ഒരു സർക്കാർ കണക്ക് തിരുത്തി, കുറെ പണം അപഹരിച്ചു. ഇത്രയേ ഉള്ളൂ.
0: പോരെ. ഏ, സത്യോ?
1: പിന്നെ ഞാൻ കള്ളം പറഞ്ഞതോ? സാറേ, ഈ ശംഖുമുദ്രയാണ് സത്യം. ആ സാറാ മരച്ചോട്ടിലേക്ക് എങ്ങാനും മാറി ഇരുന്ന് ദുഃഖിക്കുന്നു. ഇത് ഗതാഗതമുള്ള പബ്ലിക് റോഡാണ്. പഴയ കൂട്ടുകാരെങ്ങാനും.
0: അതെ ഇൻചാർജേ, പണ്ട് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. അന്ന് സ്കൂൾ വാർഷികാഘോഷത്തിന്.
2: സൈലൻസ് പ്ലീസ്, സൈലൻസ് പ്ലീസ്. എല്ലാവരും നിശബ്ദരായിരിക്കണം. നമ്മുടെ സ്കൂൾ വാർഷികാഘോഷ പരിപാടികൾ ആരംഭിക്കുകയാണ്. യോഗാധ്യക്ഷ പദം സ്വീകരിക്കാൻ ഞാൻ നമ്മുടെ ഹെഡ്മാസ്റ്റർ അവർകളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു.
3: കാര്യപരിപാടി അനുസരിച്ച് ആദ്യമായി ഈശ്വര പ്രാർത്ഥന.
4: അഖിലാണ്ട

0: എന്നും അഖിലാണ്ട മണ്ഡലമണിച്ചൊരുക്കി അതിനുള്ളിലാനന്ദ ദീപം കൊളുത്തി.
1: സ്വാഗത പ്രസംഗം ശ്രീ കെ കെ കുരുക്കൾ.
2: ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്റർ അവരുകളെ, സഹാധ്യാപക സുഹൃത്തുക്കളെ, രക്ഷകർത്താക്കളെ, വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ,

നമ്മുടെ സ്കൂൾ വാർഷികാഘോഷ പരിപാടികളിൽ സംബന്ധിക്കാൻ എത്തിയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഹാർദമായ സ്വാഗതം നേർന്നുകൊള്ളുന്നു. ആദ്യമായി ഈ വർഷത്തെ ഗുഡ് കോണ്ടക്ട് പ്രൈസിന് അർഹനായ സിക്സ്ത് ഫോറം വിദ്യാർത്ഥി ശ്രീ വേണുഗോപാലന് സ്കൂളിൻ്റെ വകയായി സമ്മാനം നൽകുകയാണ്. അതിലേക്കായി ഞാൻ ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ അവർകളെ സമിതിയും ക്ഷണിച്ചുകൊള്ളുന്നു.

0: അല്ലേ, ഇതെന്തോന്നാ ചേട്ടാ, റോഡ് വക്കത്തെ മരച്ചൂട്ടിൽ മനോരാജ്യത്തിൽ മുഴുകിക്കൊണ്ടൊരു നിൽപ്പ്. ഞാനിവിടെ വന്ന് മുമ്പിൽ നിന്നിട്ട് 10-15 മിനിറ്റ് ആകും. ചേട്ടനുണ്ടോ ഇത് വല്ലതും അറിയുന്നു? എന്തോന്നാ അത്ര വലിയ ചിന്ത? ഇന്നും വല്ല അക്കിടിയിലും പെട്ടോ?
1: നീ ആ പോലീസുകാരുടെ ഇടയ്ക്ക് കൈവിലങ്ങുമായി പോകുന്ന ആ വിദ്വാനെ അറിയുമോ?
0: ഇല്ലല്ലോ. നിൽക്കണേ, ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കോട്ടെ. ആ അയ്യോ ചേട്ടാ, ഇതാ സന്മാർഗ് വേണുഗോപാലൻ അദ്ദേഹമല്ലേ, ഈയിടെ പണാപകരണത്തിന് ശിക്ഷിച്ച.
1: അത് തന്നെ. നിനക്കറിയാമോ, അയാൾ എന്നോടൊപ്പം പഠിച്ചതാണ്, ഗുഡ് കോണ്ടക്ട് പ്രൈസിന് അർഹനായവൻ.
0: അതെയോ?
1: ഞാൻ അക്കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു പോയതായിരുന്നു. വാ, നമുക്ക് ആ ഉടുപ്പി കാപ്പി ക്ലബിലോട്ടൊന്ന് കയറാം, ഒരു ചുടുകാപ്പി കുടിക്കാം. എന്താ
0: ചേട്ടൻ തന്നെയാണോ ഈ ക്ഷണിക്കുന്നത്?
1: ചേട്ടന്റെ ക്ഷണം അനിയന്റെ പണം.

0: വാ വാ, ഇവിടെ ഇരിക്കാം. ഈച്ച അല്പം കുറവുണ്ട്. സ്വഭാവശുദ്ധിക്ക് സമ്മാനം ലഭിക്കുന്ന വിദ്യാർത്ഥികളെ നീ കണ്ടിട്ടുണ്ടോ?
1: കാണാനെന്തിരിക്കുന്നു, എനിക്കും കിട്ടിയിട്ടുണ്ടല്ലോ.
0: നിനക്കോ സ്വഭാവശുദ്ധിക്കോ?
1: എന്താ കിട്ടിക്കൂടെ?
0: കിട്ടും. എന്നാ പിന്നെ എനിക്ക് കിട്ടിയില്ലായിരുന്നോ? അത് പോട്ടെ, നേരം പോക്കല്ല, ഞാൻ കാര്യമായി പറയുകയാണ്. പ്രകൃതി നൽകിയിട്ടുള്ള ഉജ്ജ്വലശീലങ്ങളെ ബാലചന്തകളിൽ നിന്ന് അകറ്റുന്നതിന് യത്നിക്കുന്ന ഇന്നത്തെ അധ്യാപകന്മാരുടെ കൺമുമ്പിൽ ഒന്നാം സ്വഭാവശുദ്ധിക്കാരനായി നിൽക്കുന്ന ആ വിദ്യാർത്ഥിയെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്.
2: എന്തു വേണം സാർ?
0: രണ്ട് സ്ട്രോങ് കോഫി, നല്ല ചുടുചുടായിരിക്കണം.
2: കഴിക്കാൻ
0: പിന്നെ കുളിക്കാനായി പറഞ്ഞത്.
2: എന്ത് സാർ വീൺ കോപം? ഞാൻ ചോദിച്ചത് കഴിക്കാൻ ഇഡ്ഡലിയോ ദോശയോ ഏതാവത് വേണമോ എന്നാണ്.
0: എനിക്ക് വേണ്ട, നിനക്ക് വേണോടേ?
1: എനിക്കൊരു ദോശയാകാം.
0: എന്നാൽ ആൾക്ക് ഓരോ ദോശ, പന്തിയിൽ ഭക്ഷ്യാഭേദം വേണ്ട.
2: രണ്ട് ദോശ.
0: ഡേ, പതുക്കെ ജീവിക്കല്ല് കിട്ടിഞ്ഞു പോകും.
1: അപ്പോഴേ കേട്ടോ, ആ പറഞ്ഞു വന്ന അനുഭവം
0: കുറേ ഏറെ നാൾ മുമ്പുണ്ടായതാണ്. ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ രാമൻ നല്ലവൻ, രാവിലെ ഉണർന്നു, പള്ളിക്കൂടത്തിൽ പോയി, വാദ്യാരെ വന്നിച്ചു, പാഠങ്ങൾ പഠിച്ചു, സകലരും സന്തോഷിച്ചു എന്ന നിർജീവ രീതിയിൽ അടങ്ങി ഒതുങ്ങിയുള്ള ഒരു പോക്കൊന്നും ആയിരുന്നില്ല എൻ്റേത്. ഞാൻ രാവിലെയോ അല്പം താമസിച്ചോ ഉണരും. വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ടും രക്ഷകർത്താവിനെ പേടിച്ചും കൂട്ടുകാരെ കാണാനുള്ള ഉത്സാഹത്താലും പള്ളിക്കൂടത്തിൽ പോകും. വാദ്യാരെ ഒരിക്കലും വന്നിച്ചിട്ടില്ലെന്ന് തീർത്തു പറഞ്ഞുകൂടാ. വന്നിച്ചിട്ടുണ്ട്, പക്ഷേ പോലീസ് കോൺസ്റ്റബിൾമാരെ പോലെ കാണുന്ന ഉടൻ സല്യൂട്ട് ചെയ്യുക ഒരു ഡ്യൂട്ടിയായി വച്ചിരുന്നില്ല.
1: ഒരു പ്രത്യേക സ്വഭാവം തന്നെ.
0: എന്ത്?
1: അല്ല, ഹമ്പിയോട് പറയായിരുന്നു ദോശ വച്ചേക്കാൻ. ഹമ്പി, ചമ്മന്തി ഇറങ്ങി ഓടുന്നല്ലോ, മുളക് പൊടി ഇല്ലേ?
2: ഉണ്ട് സാർ, കൊണ്ടുവരാം.
0: നല്ല കുട്ടിയെപ്പറ്റി പിന്നെ പറയുന്നത് പാഠങ്ങൾ പഠിച്ചു എന്നുള്ളതാണ്. നിനക്കറിയാമോ, ഞാൻ പഠിത്തത്തിൽ ഒരിക്കലും മോശമായിരുന്നില്ല. ഇനി അടുത്തത് സകലരും സന്തോഷിച്ചു എന്നത്. ഇക്കാര്യത്തിൽ ഞാനൊരു ക്ഷീണനാണ്.
1: ദോശ ആറുന്നു, കഴിക്കണം ചേട്ടാ, ക്ഷീണം മാറണ്ടേ?
0: കാരണം എന്നെപ്പറ്റി സന്തോഷം തോന്നിയവരുടെ സംഖ്യ തുലവും കൃശമായിരുന്നു. എന്നോട് ഏറ്റവും അടുത്ത് പരിചയമുണ്ടായിരുന്ന കുറേ സഹപാഠികൾ എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു. പക്ഷേ അവർ സകലരും എങ്ങനെയാകും?
1: ആകുകയില്ല.
0: വാദ്യാന്മാർ തീർച്ചയായും ആ കൂട്ടത്തിൽ ഉൾപ്പെടുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ ചിലപ്പോഴൊക്കെ ഒരു ജീവനുള്ള ജന്തുവായി പെരുമാറി വന്നു, ചിലപ്പോഴൊക്കെ നേരം പോക്ക് പറഞ്ഞും വന്നു.
1: അത് മതിയല്ലോ.
0: മിക്കപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്നു.
1: ഇനി വേറെന്ത് വേണം?
0: ദേഹം തടിച്ചിരുന്നു.
1: അത് മറ്റുള്ളവർക്ക് ചിരിക്കാനായി.
0: കൈകാലുകളുടെ മുട്ടുകളിൽ ചൊറിചരങ്ങുകളില്ലായിരുന്നു. കൂട്ടുകാരോട് ചേർന്ന് സംസാരിച്ച് രസിച്ചിരുന്നു. ഇത്രയൊക്കെ അപരാധങ്ങൾ ചുമക്കുന്ന ഒരു കുട്ടിക്കും ഒരു ക്ലാസ്സിലും ഗുഡ് കോണ്ടക്ട് പ്രൈസ് കിട്ടുന്നതല്ലെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ.
1: വേണ്ട, കാപ്പ് കുടിക്കണം ചേട്ടാ, തണുക്കും.
0: അത് തന്നെയുമല്ല, ഈ സമ്മാനം ആർക്കെന്ന് തീർച്ചപ്പെടുത്തേണ്ടതായ വാദ്യാർ സ്വാമി.

0: ഞാനുമായി രണ്ടു മൂന്ന് രംഗങ്ങളിൽ ഏറ്റുമുട്ടേണ്ടതായും അനുഭവിച്ചു.
1: ആരാ അവിടെ സംസാരിക്കുന്നത്? കുട്ടി ഇവിടെ വരൂ, അല്ലെങ്കിൽ വേണ്ട, താൻ ആ ബെഞ്ചിന്റെ മുകളിൽ കയറി നിൽക്കൂ.
2: എന്തിനാണ് സർ?
1: പറഞ്ഞതനുസരിക്കും കുട്ടി. ബെഞ്ചിന്റെ മുകളിൽ
2: എന്തിനാണ് ഈ ശിക്ഷയെന്ന് അറിഞ്ഞോളട്ടെ സർ.
1: ധിക്കരിക്കുന്നു. ക്ലാസ്സിന് പുറത്തു പോകൂ.
2: സർ, ബെഞ്ചിന്റെ മുകളിലോ ക്ലാസ്സിന് വെളിയിലോ പോകാം, അതിന് ഞാൻ ചെയ്ത കുറ്റമെന്ന് പറയരുതോ?
1: ധിക്കാരി തന്നെ ഒരാഴ്ചക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു.

0: പുറത്തു പോകൂ.
1: സർ, ബെഞ്ചിന് മുകളിലോ ക്ലാസ്സിന് വെളിയിലോ പോകാം. അതിന് ഞാൻ ചെയ്ത കുറ്റമെന്ന് പറയരുതോ?
0: ഏ ധിക്കാരി, തന്നെ ഒരാഴ്ചക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു.
2: കണ്ടോ എനിക്ക് എങ്ങനെയാണ് പിന്നെ ഗുഡ് കോണ്ടാക്ട് പ്രൈസ് കിട്ടുന്നത്? ഒരിക്കൽ ഞങ്ങൾ നാലഞ്ച് കുട്ടികൾ ചേർന്ന് ഏതോ നേരം പോക്കുകൾ പറഞ്ഞ് ലഹള വെച്ച് ചിരിച്ച് വരാന്തയിൽ കൂടെ നടക്കുകയായിരുന്നു. വാദ്യാർഭൂതം പുറകിൽ കൂടി വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ക്ലാസ് കൂടിയ അവസരത്തിൽ മുമ്പേ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കുട്ടിയെ വാദ്യാർസ്വാമി വിളിച്ചു.
0: നീ എന്തിനാണ് വരാന്തയിൽ വെച്ച് ചിരിച്ചത്?
3: കൂടെ ഉണ്ടായിരുന്നവർ എന്തോ നേരം പോക്ക് പറഞ്ഞു, അത് കേട്ട് ചിരിച്ചതാണ് സർ.
0: ശരി, എനിക്കറിയാം ആരാണ് ഈ ലഹളയൊക്കെ ഉണ്ടാക്കുന്നതെന്ന്. താനാണോ നേരം പോക്കുകാരൻ?
1: അങ്ങനെയല്ല, ചിലപ്പോൾ ഞാൻ പറയുന്നത് കേട്ട ഇവരൊക്കെ ചിരിക്കും. അത് എന്റെ കുറ്റമല്ല സർ.
0: ക്ലാസ്സിന് വെളിയിൽ
1: സർ, ഞാൻ ഈ നേരം പോക്ക് പറയില്ല. എനിക്ക് ക്ലാസ്സിലിരുന്ന് പഠിച്ചാൽ കൊള്ളാം എന്ന് ആഗ്രഹമുണ്ട്. വീട്ടിലുള്ളവരുടെയും ആഗ്രഹം അങ്ങനെയാണ്.
0: തന്നോടല്ലേ പറഞ്ഞത് പോകാൻ.
2: എനിക്ക് എങ്ങനെ സ്വഭാവശുദ്ധിക്ക് സമ്മാനം കിട്ടും? അനിയൻ തന്നെ പറ.
4: രണ്ടാൾ ആറ് ചക്രം.
2: ഞാൻ പറഞ്ഞവനോട് നീ യോജിക്കുന്നുണ്ടോ?
5: കാപ്പി കുടിച്ചതിന് ചക്രത്തിന്റെ കാര്യമല്ലേ, അത് ഞാൻ കൊടുത്തുകൊള്ളാമെന്ന് നേരത്തെ സമ്മതിച്ചാണല്ലോ. ചേട്ടന് സന്തോഷമായി മുമ്പേ നടക്കണം.

0: ആ വർഷം ഗുഡ് കോണ്ടാക്ട് പ്രൈസ് കിട്ടിയ വിദ്യാർത്ഥിയോട് എനിക്ക് അശേഷം അസൂയ തോന്നിയിട്ടില്ല. കാരണം അത് നിശ്ചയിക്കുന്നതിനുള്ള മാനദണ്ഡം വേറെയാണ്.
1: പുസ്തകവും നെഞ്ചിൽ ചേർത്ത് ഇടം വല നോക്കാതെ നേരെ പള്ളിക്കൂടത്തിലേക്ക് വരുന്നവൻ,
0: എന്നും ഇരിക്കുന്ന സ്ഥാനത്ത് തെറ്റാതെ ഇരിപ്പ് പിടിക്കുന്നവൻ, അടുത്തിരിക്കുന്ന കുട്ടിയോട് പോലും സംസാരിക്കാത്തവൻ, വാദ്യാർ വരുമ്പോൾ ഇനി ഭക്തിപൂർവ്വം തൊഴുന്നവൻ, അദ്ദേഹം പറയുന്നതെല്ലാം എഴുതിയെടുത്ത് പാഠങ്ങൾ ഉരുടുന്നവൻ, ക്ലാസ് വിട്ടാൽ പുസ്തകവുമായി വീട്ടിൻ്റെ മൂലയിൽ ചെന്നിരുന്ന് പുസ്തകം കരളുന്നവൻ, ആര് എന്തും മുഖത്ത് നോക്കി ചീത്ത പറഞ്ഞാലും പല്ലിളിച്ച് കാട്ടുന്നവൻ, വേറെ ജോലിയില്ലാത്തപ്പോൾ കൈമുട്ടുകളിലെ ചുറുചുരങ്ങൾ ശുശ്രൂഷിക്കുന്നവൻ, ഇവനല്ലാതെ പിന്നെ ആരെയാണ് ഈ സമ്മാനത്തിന് തിരഞ്ഞെടുക്കുന്നത്? ആ കിട്ടിയവനാണ് നമ്മൾ കുറച്ചു മുമ്പ് കയ്യിൽ വിലങ്ങുമായി പോലീസുകാർ തെളിച്ചു കൊണ്ടുപോകുന്നത് കണ്ടത്.
2: ചേട്ടാ ഇനി എങ്ങോട്ടാ?
0: എന്താടേ മുഷിഞ്ഞോ? എനിക്ക് ഹജൂർ കച്ചേരിയുടെ അടുത്ത് വരെ പോകണം.
2: ഞാനും ആ വഴിക്ക് തന്നെ. ഹേ ജെട്ക,
3: എങ്ങോട്ട് പോവാൻ?
2: ഹജൂർ കച്ചേരിക്ക്.
3: ഓ പുത്തൻ കച്ചേരി അല്ലയോ, കയറൂടണം.
0: ഡിമാല ഗുണ്ടന്മാരാണ് ഈ കൂട്ടർ.
3: നമ്മൾ തന്നെയോ സാറേ?
0: അല്ലല്ല, ഇവിടെ പറഞ്ഞതാ.
3: ഓ അത് ശരി.
0: ആരും ആദരിക്കത്തക്ക രീതിയിൽ ആരെപ്പറ്റിയും നുണ പറഞ്ഞ് ആരെയും കുഴിയിൽ വീഴ്ത്തുന്ന അഭിവന്ദ്യരാണിവർ. ഒന്നാം തരം സേവകന്മാർ. ഇവർ ആരെ സേവിക്കുന്നുവോ
2: അവൻ മുടിയും.
0: കറക്റ്റ്. എന്നാൽ ഇവരെപ്പറ്റി ലോകം പുകഴ്ത്തുന്നുവോ, അവരുടെ സ്വഭാവം അതിപരിശുദ്ധം, അത്യന്ത ശുദ്ധം.
2: ഹേ ജെട്ക, വണ്ടി അല്പം പതുക്കെ വിടൂ, വല്ലാത്ത കുടുക്കം. ദോശയും കാപ്പിയും ഒക്കെ വെളി വരുന്നു.
3: വണ്ടിയിലെ കുഴപ്പമല്ല സാറേ, റോഡ് അത്രയും കുണ്ടും കുഴിയും. ഓ എന്തേര്.
0: മനസ്സിലായി. സേവയ്ക്കുള്ള മറ്റൊരു യോഗ്യത എന്താണെന്നോ?
3: എന്തേരോ എന്തോ?
0: തന്നോടല്ല, രഹസ്യങ്ങൾ ഒളിച്ചു വയ്ക്കാനുള്ള ഇവരുടെ സാമർത്ഥ്യം കൂടുതൽ.
2: ശരിയാ ചേട്ടാ.
0: ആരോടും ഹൃദയം ചേർന്ന് സംസാരിക്കാത്ത ഇവരിൽ നിന്ന് രഹസ്യങ്ങൾ എങ്ങനെയാണ് വെളിയിൽ വരുന്നത്? എന്നാൽ മറ്റുള്ളവരുടെ കഥയോ?
2: നേരെ വിപരീതം. എല്ലാം അങ്ങ് കൊട്ടിഘോഷിക്കും, മനസ്സിലിരിക്കുകയില്ല.
0: കറക്റ്റ്. വഴിയരികിലുള്ള ഒരു കുണ്ടുകിണറ്റിൽ ഒരു അനാഥ ശിശു വീഴുന്നു.
3: എവിടെ സാറേ? ഞാൻ കാണണില്ലല്ലേ.
0: ഇല്ല, അയാൾ എന്തെങ്കിലും വരുത്തി വെക്കും. നമുക്കിവിടെ ഇറങ്ങാം. കച്ചേരിക്ക് ഇനി അധികം ദൂരമില്ല. ഈ വഴി കൂടെ നടക്കാം.
2: അതാ നല്ലത് ചേട്ടാ.
3: അപ്പൊ ഇറങ്ങോ? വന്നോ കൊച്ചെവിടെ?
2: ഇതാ കൂലി പിടിക്ക്.
3: ഓ രണ്ട് ഊളം പാറയും ഇറങ്ങിയതായിരിക്കും.
2: ആ ചേട്ടാ, എന്നിട്ട്?
0: മുൻ പറഞ്ഞ സ്വഭാവശുദ്ധിക്കാരൻ അതിലേ വരുന്നു. പക്ഷേ അയാൾ കുടയും മറച്ചു പിടിച്ച് ആ വഴിയെ അങ്ങ് നടന്നേക്കുന്നു.
4: ഒരു ശിശു ഇതാ ഈ കൂപത്തിലേക്ക് പതിച്ചിരിക്കുന്നു. അതിൻ്റെ മാതാപിതാക്കന്മാരുടെ കർത്തവ്യ സീമയ്ക്കുള്ളിൽ അടങ്ങുന്ന ഒരു കൃത്യാംശമല്ലേ ഇത് എന്നാണ് എൻ്റെ സംശയം. ആയതുകൊണ്ട് അതിൽ അന്യരുടെ പ്രവേശനം വിഹിതമായിരിക്കുകയില്ല. തന്നെയുമല്ല,

0: ഈ പ്രഭാതത്തിൽ തന്നെ എനിക്ക് അകന്ന ഒരു സ്ഥലത്ത് എത്തേണ്ടതായ ആവശ്യവുമുണ്ട്. അതിന് വിഘ്നം വരുത്തുക കൃത്യവിലോപമാണ്. കൃത്യനിഷ്ഠയുടെ അഭാവം മനുഷ്യ സമുദായത്തെ അധപതന മഹാസമുദ്രത്തിലേക്കല്ലേ പതിപ്പിക്കുന്നത്?
1: കണ്ടോ, ഇതെന്തൊരു അന്തസ്സില്ലാത്ത പ്രവൃത്തി, എന്തൊരു ആഭാസ പദപ്രയോഗം! ഇവൻ സ്വഭാവശുദ്ധിക്കാരനാകുന്നത് എങ്ങനെ? എനിക്കിവിടെ ഒന്നേ പറയാൻ തോന്നുന്നുള്ളൂ അനിയാ.
2: എന്താണ് ചേട്ടാ?
1: ലോകമേ, നിന്റെ വിധി എഴുത്ത് എത്ര അബദ്ധം!
3: ചിരിയും ചിന്തയും എന്ന പരമ്പരയിൽ നിങ്ങൾ കേട്ടത് ഇ വി കൃഷ്ണപിള്ളയുടെ നല്ല കുട്ടി എന്ന ഹാസ്യലേഖനത്തെ ആസ്പദമാക്കി ശ്രീ സുകുമാർ എഴുതിയ രൂപകം. ഇതിൽ പങ്കെടുത്തവർ പകൽക്കുറി പുരുഷോത്തമൻ, പി കെ രവി, കുമാർ ജി പൊന്നാട്, ജോർജ് വർഗീസ്, കിളിമാനൂർ മസൂദ്, ആര്യനാട് ശശിധരൻ നായർ, മോഹൻദാസ് ചിറയൻകീഴ്, മഹേഷ് കൃഷ്ണൻ, ബാലഭാസ്കർ, പി പ്രസാദ്, കണിയാപുരം ഉണ്ണികൃഷ്ണൻ നായർ, അശോക് കുമാർ.

ഇന്നത്തെ മലയാള പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 12:30. നന്മകൾ നേരുന്നു. ഹൃദയപൂർവ്വം, ദീപ ടി വി.